yekwe mukwano gwanga singa wemba nawe mpangula mukama wemba nawe mba n'amaanyi sebo wemba nawe nsobola byonna byesisobola gye lwebatubeera mu nsobola.